0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. അന്താരാഷ്ട്ര തലത്തിൽ വേണ്ട സഹകരണത്തിന്റെ അനിവാര്യതയും പുതുനന്മയ്ക്കും സമാധാനത്തിനും നൽകേണ്ട പ്രാധാന്യവും ഉയർത്തിക്കാട്ടി ലിയോ പതിനാലാമൻ പാപ്പ. ലിയോ പതിനാലാമൻ അന്താരാഷ്ട്ര പഠനകേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച മധ്യേ സംസാരിക്കവെ, രാഷ്ട്രീയവും പൊതുജീവിതവും പുതുനന്മയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നവയാകണമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, നിരാശയ്ക്കു പകരം പ്രത്യാശ പകരുന്നതും വളർത്തുന്നതുമായ ഒരു വ്യവസ്ഥിതി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യവും ചൂണ്ടിക്കാട്ടി. സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതുസമൂഹം, സഭാസ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സഹകരണവും സഹായവും ശക്തിപ്പെടുത്തണമെന്ന് പരിശുദ്ധപിതാവ് ആവശ്യപ്പെട്ടു. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും വിദ്വേഷം നിറഞ്ഞ ഏതെങ്കിലും നിലപാടുകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മനുഷ്യന്റെ അന്തസ്സിനെ ഇകഴ്ത്തുക സാധ്യമല്ല എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽകസീസ് സെപ്റ്റംബർ 17 ന്യൂയോർക്കിൽ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളെ ചെറുക്കുന്നതിൽ മതാന്തര സാംസ്കാരിക സംഭാഷണവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആഗോള സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം ആവർത്തിച്ചത്. മതം, വംശം, ദേശം തുടങ്ങി ഏതു കാരണത്തിന്റെ പേരിലും വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ എതിരെ നടത്തുന്ന എല്ലാ വിദ്വേഷ പ്രസംഗങ്ങളും അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ക്രിസ്തുവിന്റെ കൽപ്പനയ്ക്കു വിരുദ്ധമാണെന്നും അത് പൊതുസംവാദങ്ങളെ വിഷലിപ്തമാക്കുകയും ഭിന്നതകൾ ആളിക്കത്തിക്കുകയും പലപ്പോഴും അക്രമത്തിനും പീഡനത്തിനും വഴിയൊരുക്കുകയും ചെയ്യുന്നുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി തന്റെ പ്രഭാഷണത്തിൽ എടുത്തുപറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൗലികാവകാശമാണെന്നും എന്നാൽ സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വിസ്മരിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോളതലത്തിൽ കുട്ടികളുടെ ആശുപത്രികളിൽ മെച്ചപ്പെട്ട നിലവാരമുള്ള ആശുപത്രികളിൽ നാലാമത്തേത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ബംബീനോ ജിസു. വത്തിക്കാൻ രാജ്യത്തിന് പുറത്ത് റോമിലുള്ള ഈ ആശുപത്രി അമേരിക്കയിലെ ന്യൂസ്വീക്ക് മാഗസിനും ഓൺലൈനായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ നാലാമത്തെ ആശുപത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ബംബീനോ ജിസു ആശുപത്രി സെപ്റ്റംബർ 17 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ ആശുപത്രിയിലെ ഓങ്കോളജി, നവജാത ശിശുപരിചരണം എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം അംഗീകാരം ലഭിച്ചു.

0: ച്ചു. മുൻ റാങ്കിങ്ങിനെ അപേക്ഷിച്ച് രണ്ടു സ്ഥാനങ്ങൾ മുന്നേറിയ ഈ ആശുപത്രി കുട്ടികൾക്കായുള്ള ചികിത്സയിൽ യൂറോപ്പിലെ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന സ്ഥാനത്തേക്കെത്തി. ഗാസ നഗരത്തിൽ അപകടനിലയിലായിരുന്ന ഒരു കെട്ടിടം തകർന്നുവീണ് 12 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 7 പേർക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. സെപ്റ്റംബർ 16 ഈ ദാരുണ സംഭവത്തിൽ നിരവധി പേരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലെന്നും പലരും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന് സംശയിക്കുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉൾപ്പെടെ വേണ്ട ആരോഗ്യ പരിരക്ഷണവും മാനസിക പിന്തുണയും സാമൂഹ്യമാധ്യമമായ എക്സിൽ സെപ്റ്റംബർ 17 വ്യാഴാഴ്ച കുറിച്ച ഒരു സന്ദേശത്തിലൂടെ സംഘടനയുടെ മധ്യപൂർവ്വദേശങ്ങൾക്കും വടക്കേ ആഫ്രിക്കയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രം ഉറപ്പു നൽകി. കൂടുതൽ ജീവനുകൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളെയും കുടുംബങ്ങളെയും അധിക അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ താമസസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സംഘടന ആഹ്വാനം ചെയ്തു. ഗാസാമുനമ്പിലും വെസ്റ്റ്ബാങ്കിലും ജീവിക്കുന്ന 5.5 ലക്ഷത്തോളം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ശീതകാല പ്രതിസന്ധിയിൽ സഹായവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി 97.5 മില്യൺ ഡോളർ സഹായം വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന്റെയും ഇപ്പോഴും തുടരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ദുരിതാവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരും മാസങ്ങളിലെ കടുത്ത ശൈത്യകാലമുയർത്തുന്ന പ്രതിസന്ധികൾ നേരിടാൻ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക. ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യ ഗാനം ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

അനുഗ്രഹീത ഗായകൻ കെസ്റ്റർ ആലപിച്ച മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ അശോക് കൊല്ലംകുടി, MST രചന നിർവഹിച്ച ഗാനം, സംഗീതം ജേക്കബ് കൊരട്ടി.

ഫാദർ അശോക് കൊല്ലംകുടി MST രചനയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലപിക്കുന്നത് കെസ്റ്ററും മരിയ കോലടിയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. അന്താരാഷ്ട്ര തലത്തിൽ വേണ്ട സഹകരണത്തിന്റെ അനിവാര്യതയും പുതുനന്മയ്ക്കും സമാധാനത്തിനും നൽകേണ്ട പ്രാധാന്യവും ഉയർത്തിക്കാട്ടി ലിയോ പതിനാലാമൻ പാപ്പ. ലിയോ പതിനാലാമൻ അന്താരാഷ്ട്ര പഠനകേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച മധ്യേ സംസാരിക്കവെ, രാഷ്ട്രീയവും പൊതുജീവിതവും പുതുനന്മയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നവയാകണമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, നിരാശയ്ക്കു പകരം പ്രത്യാശ പകരുന്നതും വളർത്തുന്നതുമായ ഒരു വ്യവസ്ഥിതി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യവും ചൂണ്ടിക്കാട്ടി. സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതുസമൂഹം, സഭാസ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സഹകരണവും സഹായവും ശക്തിപ്പെടുത്തണമെന്ന് പരിശുദ്ധപിതാവ് ആവശ്യപ്പെട്ടു. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും വിദ്വേഷം നിറഞ്ഞ ഏതെങ്കിലും നിലപാടുകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മനുഷ്യന്റെ അന്തസ്സിനെ ഇകഴ്ത്തുക സാധ്യമല്ല എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽ കസീസ് സെപ്റ്റംബർ 17 ന്യൂയോർക്കിൽ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളെ ചെറുക്കുന്നതിൽ മതാന്തര സാംസ്കാരിക സംഭാഷണവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആഗോള സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം ആവർത്തിച്ചത്. മതം, വംശം, ദേശം തുടങ്ങി ഏതു കാരണത്തിന്റെ പേരിലും വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ എതിരെ നടത്തുന്ന എല്ലാ വിദ്വേഷ പ്രസംഗങ്ങളും അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ക്രിസ്തുവിന്റെ കൽപ്പനയ്ക്കു വിരുദ്ധമാണെന്നും അത് പൊതുസംവാദങ്ങളെ വിഷലിപ്തമാക്കുകയും ഭിന്നതകൾ ആളിക്കത്തിക്കുകയും പലപ്പോഴും അക്രമത്തിനും പീഡനത്തിനും വഴിയൊരുക്കുകയും ചെയ്യുന്നുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി തന്റെ പ്രഭാഷണത്തിൽ എടുത്തുപറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൗലികാവകാശമാണെന്നും എന്നാൽ സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വിസ്മരിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോളതലത്തിൽ കുട്ടികളുടെ ആശുപത്രികളിൽ മെച്ചപ്പെട്ട നിലവാരമുള്ള ആശുപത്രികളിൽ നാലാമത്തേത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ബംബീനോ ജിസു. വത്തിക്കാൻ രാജ്യത്തിനു പുറത്ത് റോമിലുള്ള ഈ ആശുപത്രി അമേരിക്കയിലെ ന്യൂസ്വീക്ക് മാഗസിനും ഓൺലൈനായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ നാലാമത്തെ ആശുപത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ബംബീനോ ജിസു ആശുപത്രി സെപ്റ്റംബർ 17 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ ആശുപത്രിയിലെ ഓങ്കോളജി, നവജാത ശിശുപരിചരണം എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം അംഗീകാരം ലഭിച്ചു. മുൻ റാങ്കിങ്ങിനെ അപേക്ഷിച്ച് രണ്ടു സ്ഥാനങ്ങൾ മുന്നേറിയ ഈ ആശുപത്രി കുട്ടികൾക്കായുള്ള ചികിത്സയിൽ യൂറോപ്പിലെ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന സ്ഥാനത്തേക്കെത്തി. ഗാസ നഗരത്തിൽ അപകടനിലയിലായിരുന്ന ഒരു കെട്ടിടം തകർന്നുവീണ് 12 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 7 പേർക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. സെപ്റ്റംബർ 16 ഈ ദാരുണ സംഭവത്തിൽ നിരവധി പേരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലെന്നും പലരും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന് സംശയിക്കുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉൾപ്പെടെ വേണ്ട ആരോഗ്യ പരിരക്ഷണവും മാനസിക പിന്തുണയും സാമൂഹ്യമാധ്യമമായ എക്സിൽ സെപ്റ്റംബർ 17 വ്യാഴാഴ്ച കുറിച്ച ഒരു സന്ദേശത്തിലൂടെ സംഘടനയുടെ മധ്യപൂർവ്വദേശങ്ങൾക്കും വടക്കേ ആഫ്രിക്കയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രം ഉറപ്പു നൽകി. കൂടുതൽ ജീവനുകൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളെയും കുടുംബങ്ങളെയും അധിക അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ താമസസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സംഘടന ആഹ്വാനം ചെയ്തു. ഗാസാമുനമ്പിലും വെസ്റ്റ്ബാങ്കിലും ജീവിക്കുന്ന 5.5 ലക്ഷത്തോളം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ശീതകാല പ്രതിസന്ധിയിൽ സഹായവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി 97.5 മില്യൺ ഡോളർ സഹായം വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെയും ഇപ്പോഴും തുടരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ദുരിതാവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരും മാസങ്ങളിലെ കടുത്ത ശൈത്യകാലമുയർത്തുന്ന പ്രതിസന്ധികൾ നേരിടാൻ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക. ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യ ഗാനം ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

അനുഗ്രഹീത ഗായകൻ കെസ്റ്റർ ആലപിച്ച മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ അശോക് കൊല്ലംകുടി, MST രചന നിർവഹിച്ച ഗാനം, സംഗീതം ജേക്കബ് കൊരട്ടി.

ഫാദർ അശോക് കൊല്ലംകുടി എം എസ് ടി രജനിയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലപിക്കുന്നത് കെസ്റ്ററും മരിയ കോലടിയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. കായിക മത്സരങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു പാപ്പ. കായികരംഗത്തോടുള്ള തന്റെ താൽപ്പര്യത്തെയും ഇഷ്ടത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 14-ാമൻ പാപ്പ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കുള്ള കായിക മത്സരമായ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇറ്റാലിയൻ മത്സരാർത്ഥികളുമായി സെപ്റ്റംബർ 19 വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ സന്ദേശം നൽകിയത്. കായിക താരങ്ങളെ കണ്ടുമുട്ടുന്നതിലും അവരുമായി തന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി ലഭിച്ച അവസരം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. കായിക രംഗത്തിന്റെ മഹത്തായ വിദ്യാഭ്യാസ മൂല്യത്തെക്കുറിച്ച് തനിക്ക് ഏറെ ബോധ്യമുണ്ടെന്നും അത് വ്യക്തിയെ ശ്രേഷ്ഠവും ആധികാരികവുമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കായിക താരങ്ങൾക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിശ്വസ്തതയോടെയുള്ള ആത്മസമർപ്പണം മെത്രാന്റെ കടമയാണ്. ഫലം ആത്യന്തികമായി ദൈവത്തിന്റേതും. പാപ്പ പെറുവിന്റെ തലസ്ഥാനമായ ലീമയുടെ മെത്രാപൊലിത്തയായിരുന്ന മെഗ്രോഹെവോയിലെ വിശുദ്ധ തുറിബിയോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ 3-ാം ശതാബ്ദി വേളയിൽ ലാറ്റിനമേരിക്കയിലെയും കരീബിയയിലെയും മെത്രാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ലേഖനമെഴുതി. ആമുഖത്തിൽ താനും പെറുവിൽ മെത്രാനായി അജപാലന ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഈ വിശുദ്ധനിലുള്ള ജനങ്ങളുടെ ഭക്തി കാണുവാൻ അവസരമുണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞു. സുവിശേഷവൽക്കരണത്തിനായുള്ള തീക്ഷ്ണതയും സഭാജീവിതം കെട്ടിപ്പടുക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഏറ്റവും ദരിദ്രരും ദുർബലരുമായ ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും വിശുദ്ധന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ ആയിരുന്നുവെന്ന് ലേഖനത്തിൽ പാപ്പ അടിവരയിട്ടു. തുടർന്ന് ഒരു മെത്രാന്റെ രൂപത സ്ഥാനാരോഹണത്തിന്റെയും മറ്റു നിമിഷങ്ങൾ പാപ്പ വിശദീകരിച്ചു. കത്തീഡ്രലിന്റെ വാതിൽക്കൽ നിന്നാണ് മെത്രാന്റെ പ്രവേശന ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നും അത് വിശുദ്ധ തുറിബിയോസിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അജപാലന സന്ദർശനങ്ങളും പ്രാദേശിക ഭാഷകളിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്ന ആഗ്രഹവും ക്രമേണ ആ ദേശവുമായും അവിടുത്തെ ജനങ്ങളുമായും അദ്ദേഹത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തിയെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇന്നും അജപാലന സന്ദർശനങ്ങൾ അവയുടെ ചൈതന്യം നിലനിർത്തുന്നുവെന്ന് നാം ഉറപ്പാക്കണമെന്നും പാപ്പ മെത്രാന്മാരെ ആഹ്വാനം ചെയ്തു. സഭ പ്രേഷിത ദൗത്യത്തിന്റെ ഇടമാകണം പാപ്പ. യേശു കല്ലറയിൽ നിന്നും ഉത്ഥാനം ചെയ്ത ദിവസം രാവിലെ മഗ്ദലന മറിയം യേശുവിനെ തേടിയെത്തിയതും തുടർന്ന് അവനെ കണ്ടെത്താനാവാതെ വിലപിക്കുമ്പോൾ ദൂതൻ അവളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, നീ എന്തിന് കരയുന്നു, നീ എന്ത് അന്വേഷിക്കുന്നു എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 18 റോമിലെ സെയിന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയിൽ വെച്ച് റോമൻ രൂപതയുടെ അജപാലന വർഷം ലിയോ 14-ാമൻ പാപ്പ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള സന്ദേശം ആരംഭിച്ചത്. റോമൻ രൂപതയുടെ വരാനിരിക്കുന്ന അജപാലന യാത്രയിൽ ഈ 2 ചോദ്യങ്ങൾ പ്രചോദനാത്മകമാണെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്ന പ്രത്യാശയ്ക്കു വേണ്ടിയുള്ള അന്വേഷണം ഇടവകകളിലും യോഗങ്ങളിലും ജീവിത പരിതസ്ഥിതികളിലും പരസ്പരമുള്ള ശ്രദ്ധയിൽ കണ്ടെത്താനാവുമെന്നും പാപ്പ അടിവരയിട്ടു. പ്രത്യാശയോടുകൂടി കല്ലറയിലേക്ക് ഓടുന്ന മഗ്ദലന മറിയത്തെപ്പോലെ സുവിശേഷം അറിയിക്കുന്നതിനും കാരുണ്യപ്രവർത്തികൾക്കും ആരാധനക്രമ ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇടവക സമൂഹങ്ങൾ, അസോസിയേഷനുകൾ, പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകൾ എന്നിവ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞ പാപ്പ അവിടെ സന്തോഷങ്ങൾക്കൊപ്പം ബുദ്ധിമുട്ടുകളും ഒരു യാഥാർത്ഥ്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഹോങ്കോങ് രൂപതയിൽ സിനിഡാലിറ്റി സമ്മേളനത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമായി. 2027 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന രൂപത സിനിഡാലിറ്റി സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി ഹോങ്കോങ് രൂപതയുടെ നേതൃത്വത്തിലുള്ള സിനിഡൽ പ്രയാണം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രത്യേക ആത്മീയ സമ്മേളനങ്ങൾക്കും കൂട്ടായ്മകൾക്കും രൂപത തുടക്കം കുറിച്ചു. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി രൂപത സിനഡൽ സംഘം ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ മെത്രാൻ സമിതി ഫെഡറേഷൻ യോഗത്തിലും പങ്കെടുത്തു. ഹൈറ്റിയിൽ കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ ദുരിതത്തിൽ. ആഭ്യന്തര സംഘർഷങ്ങളും അക്രമങ്ങളും രൂക്ഷമായ ഹൈറ്റിയിൽ 250,000-ത്തിലധികം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുവാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. 2026 ജൂൺ മുതൽ 2027 മെയ് വരെയുള്ള കാലയളവിൽ 6 മുതൽ 59 മാസം വരെ പ്രായമുള്ള 253,725 കുട്ടികളെ പോഷകാഹാരക്കുറവ് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 94,000 കുട്ടികളുടെ അവസ്ഥ അതിഗുരുതരമാണെന്നും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശ കാലം 4 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തന്റെ വരവിന്റെ ഉദ്ദേശവും പ്രത്യേകതകളും തന്നോട് ചേർന്നു നിൽക്കുന്നവർക്കു ലഭിക്കുന്ന പ്രതിഫലവും സംബന്ധിച്ച് യേശു പറയുന്ന തിരുവചനങ്ങളാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ സുവിശേഷ ഭാഗത്ത് യേശു പറയുന്ന ചില വാക്കുകൾ നമ്മെ അമ്പരപ്പിക്കുന്നവയാണ്. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നു നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സ്നേഹവും ഐക്യവും പ്രസംഗിച്ച കർത്താവ് എന്തുകൊണ്ടാണ് വാളെന്ന ശക്തമായ പ്രതീകം ഉപയോഗിക്കുന്നത്? ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 12 ശിഷ്യരെ, അപ്പസ്തോലന്മാരെ അയക്കുന്ന യേശുവിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അവരെ കാത്തിരിക്കുന്നത് ഏറെ എളുപ്പമുള്ള ഒരു നിയോഗമല്ലെന്ന് വ്യക്തമാക്കുന്ന യേശു പ്രത്യേകമായ പരിഗണനകളോ താൽപ്പര്യങ്ങളോ അവരുടെ യാത്രയിൽ വിശ്വാസ സാക്ഷ്യത്തിൽ ഉണ്ടാകരുതെന്നും പീഡനങ്ങളുടെ കാലമാണ് അവർക്ക് മുന്നിലുള്ളതെന്നും അതുകൊണ്ടുതന്നെ വിവേകപൂർവം എന്നാൽ നിർഭയം സാക്ഷ്യം നൽകണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന ഇടത്ത് ഇന്ന് നമുക്ക് മുന്നിലുള്ള സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. അസമാധാനത്തിന്റെയും ഭിന്നതയുടെയും സ്വഭാവമുള്ള വരും നാളുകളെക്കുറിച്ചുള്ള വചനഭാഗത്ത് യേശു ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിലോ രാജ്യങ്ങൾക്കിടയിലോ ഉണ്ടാകാവുന്ന അക്രമങ്ങളോ യുദ്ധങ്ങളോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ വ്യത്യസ്ത മനോഭാവമുള്ള ആളുകൾക്കിടയിലുണ്ടാകാവുന്ന വിഭജനത്തെയും ക്രിസ്തുശിഷ്യർ വിശ്വാസത്തിന്റെ പേരിലെടുക്കുന്ന തീരുമാനത്തിന്റെ വിലയെയും കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്. സത്യത്തിനും സുവിശേഷത്തിനും വേണ്ടി നാം ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഭിന്നതയുടെ വാളുകൾ കടന്നുവരാം. ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക എന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്കു യോഗ്യനല്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മാതാപിതാക്കളെയും കുടുംബത്തെയും സ്നേഹിക്കരുത് എന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും ഉപരിയായി ദൈവവിശ്വാസത്തിന് പ്രാധാന്യം നൽകണമെന്ന, എല്ലാ ബന്ധങ്ങളുടെയും കേന്ദ്രമായി ദൈവമുണ്ടാകണമെന്ന, ഒന്നാം സ്ഥാനം അവന്റേതാകണമെന്ന ഒരു ഉദ്ബോധനമാണ് യേശു നടത്തുന്നത്. നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ കേന്ദ്രം ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇന്ന് തിരുവചനം നമ്മുടെ മുന്നിലുയർത്തുന്നത്. സമ്പത്ത്, ജോലി, കുടുംബം, പ്രശസ്തി, അധികാരം, സൗകര്യം തുടങ്ങി ലൗകികമായ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവയായി മാറിപ്പോയിട്ടുണ്ടോ എന്നു ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വചനം നമുക്കു നൽകുന്നത്. ക്രൈസ്തവ വിശ്വാസവും ജീവിതവും ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിലേക്കോ ഭവനങ്ങളിലെ സായാഹ്ന പ്രാർത്ഥനയിലേക്കോ മാത്രമായി ഒതുക്കേണ്ട ഒന്നല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹിക ജീവിതത്തിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും മുൻഗണന നൽകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാം. ക്രിസ്തു കൊണ്ടുവരുന്ന രക്ഷാകര സംഭവത്തിലെന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമായി കുരിശുകളെ, സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. എന്നാൽ നാം പലപ്പോഴും കുരിശില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, ബുദ്ധിമുട്ടുകളില്ലാത്ത കുടുംബം, പരാജയങ്ങളില്ലാത്ത ജോലി, രോഗമില്ലാത്ത ശരീരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറുണ്ട്. യേശു നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് കുരിശില്ലാത്ത ജീവിതമല്ല, കുരിശുവഹിക്കുമ്പോൾ നമ്മോടൊപ്പം നടക്കുന്ന അവന്റെ സാന്നിധ്യമാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കാനുള്ള അനുഗ്രഹമാണ് ഇന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സാഹോദര്യം ജീവിക്കാൻ വിശ്വാസം നമ്മെ ക്ഷണിക്കുന്നുണ്ടെന്ന, മറ്റുള്ളവർക്ക് സ്വീകാര്യത നൽകുന്നത് നമ്മുടെ കടമയാണെന്ന ഒരു ചിന്ത കൂടി ഇന്നത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിലുള്ള നമ്മുടെ ചെറിയ സ്നേഹപ്രവർത്തനങ്ങൾക്ക് പോലും ദൈവത്തിന്റെ മുൻപിൽ വലിയ മൂല്യമുണ്ടെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ഈ ചെറിയ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, മറ്റുള്ളവരോട് ഒരു നല്ല വാക്കു പറയുന്നത്, ഒറ്റയ്ക്കായിപ്പോയ രോഗിയായ ഒരാളെ സന്ദർശിക്കുന്നത്, വിഷമിക്കുന്ന ഒരാളെ കേൾക്കുന്നത്, ക്ഷമിക്കാൻ ഒരുപടി മുന്നോട്ടു വരുന്നത്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്, നിരാശനായ ഒരാൾക്ക് പ്രത്യാശ പകരുന്നത്, അങ്ങനെ ചെറുതെന്ന് നമുക്കു തോന്നിയേക്കാവുന്ന വലിയ കാര്യങ്ങളിലൂടെ വിശ്വാസസാക്ഷ്യം ജീവിക്കാനും പകരാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്ന്, അവനെയാണ് നാം പ്രഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാം. ഇന്ന് ക്രിസ്തു നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്ന വിശ്വാസ വചന ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി ക്രൈസ്തവ ജീവിതശൈലി സ്വന്തമാക്കി ജീവിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ കുരിശിനെപ്രതി അഭിമാനിക്കുന്ന, അവനെപ്രതി ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്ന, യേശുവിനുവേണ്ടി സഹിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിശുദ്ധ പൗലോസിനെ നാം കാണുന്നുണ്ട്. ലോകത്തിന്റെ യുക്തിക്ക് വിരുദ്ധമായി തങ്ങളെത്തന്നെ പൂർണമായും വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെയും യൗസേപിതാവിന്റെയും ക്രിസ്തുശിഷ്യരുടെയും അനേകം വിശുദ്ധരുടെയുമൊക്കെ മാതൃകയും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രൈസ്തവമാക്കാൻ സഹായിക്കട്ടെ. എന്നും എല്ലായിടങ്ങളിലും ക്രിസ്തുവിന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ചെറിയവരിലും ദുർബലരിലും ദരിദ്രരിലും ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസജീവിതത്തിന്റെ പാതയിലെ ഏകാന്തതയെ ഭയപ്പെടാതിരിക്കാം. വിശ്വാസം ജീവിക്കുന്നതിന്റെ പേരിൽ ഉയരുന്ന കുരിശുകളുടെയും ഭിന്നതയുടെ വാളുകളുടെയും മുന്നിലും സധൈര്യം സത്യവിശ്വാസത്തിനു സാക്ഷ്യമേകി ജീവിക്കാം. നാം ഒറ്റയ്ക്കല്ലെന്ന്, ക്രൂശിതനും എന്നാൽ ഉദ്ധിതനുമായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ടെന്ന വിശ്വാസത്താൽ നയിക്കപ്പെട്ട് മുന്നോട്ടു പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശാക്കാലം നാലാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് രചിച്ച് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. കായിക മത്സരങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു പാപ്പ. കായികരംഗത്തോടുള്ള തന്റെ താൽപ്പര്യത്തെയും ഇഷ്ടത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 14-ാമൻ പാപ്പ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കുള്ള കായിക മത്സരമായ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇറ്റാലിയൻ മത്സരാർത്ഥികളുമായി സെപ്റ്റംബർ 19 വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ സന്ദേശം നൽകിയത്. കായിക താരങ്ങളെ കണ്ടുമുട്ടുന്നതിലും അവരുമായി തന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി ലഭിച്ച അവസരം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. കായിക രംഗത്തിന്റെ മഹത്തായ വിദ്യാഭ്യാസ മൂല്യത്തെക്കുറിച്ച് തനിക്ക് ഏറെ ബോധ്യമുണ്ടെന്നും അത് വ്യക്തിയെ ശ്രേഷ്ഠവും ആധികാരികവുമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കായിക താരങ്ങൾക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിശ്വസ്തതയോടെയുള്ള ആത്മസമർപ്പണം മെത്രാന്റെ കടമയാണ്. ഫലം ആത്യന്തികമായി ദൈവത്തിന്റേതും. പാപ്പ പെറുവിന്റെ തലസ്ഥാനമായ ലീമയുടെ മെത്രാപൊലിത്തയായിരുന്ന മെഗ്രോഹെവോയിലെ വിശുദ്ധ തുറിബിയോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ 3-ാം ശതാബ്ദി വേളയിൽ ലാറ്റിനമേരിക്കയിലെയും കരീബിയയിലെയും മെത്രാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ലേഖനമെഴുതി. ആമുഖത്തിൽ താനും പെറുവിൽ മെത്രാനായി അജപാലന ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഈ വിശുദ്ധനിലുള്ള ജനങ്ങളുടെ ഭക്തി കാണുവാൻ അവസരമുണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞു. സുവിശേഷവൽക്കരണത്തിനായുള്ള തീക്ഷ്ണതയും സഭാജീവിതം കെട്ടിപ്പടുക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഏറ്റവും ദരിദ്രരും ദുർബലരുമായ ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും വിശുദ്ധന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ ആയിരുന്നുവെന്ന് ലേഖനത്തിൽ പാപ്പ അടിവരയിട്ടു. തുടർന്ന് ഒരു മെത്രാന്റെ രൂപതാ സ്ഥാനാരോഹണത്തിന്റെയും മറ്റു നിമിഷങ്ങൾ പാപ്പ വിശദീകരിച്ചു. കത്തീഡ്രലിന്റെ വാതിൽക്കൽ നിന്നാണ് മെത്രാന്റെ പ്രവേശന ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നും അത് വിശുദ്ധ തുറിബിയോസിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അജപാലന സന്ദർശനങ്ങളും പ്രാദേശിക ഭാഷകളിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്ന ആഗ്രഹവും ക്രമേണ ആ ദേശവുമായും അവിടുത്തെ ജനങ്ങളുമായും അദ്ദേഹത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തിയെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇന്നും അജപാലന സന്ദർശനങ്ങൾ അവയുടെ ചൈതന്യം നിലനിർത്തുന്നുവെന്ന് നാം ഉറപ്പാക്കണമെന്നും പാപ്പ മെത്രാന്മാരെ ആഹ്വാനം ചെയ്തു. സഭ പ്രേഷിത ദൗത്യത്തിന്റെ ഇടമാകണം പാപ്പ. യേശു കല്ലറയിൽ നിന്നും ഉത്ഥാനം ചെയ്ത ദിവസം രാവിലെ മഗ്ദലന മറിയം യേശുവിനെ തേടിയെത്തിയതും തുടർന്ന് അവനെ കണ്ടെത്താനാവാതെ വിലപിക്കുമ്പോൾ ദൂതൻ അവളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, നീ എന്തിന് കരയുന്നു, നീ എന്ത് അന്വേഷിക്കുന്നു എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 18 റോമിലെ സെയിന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയിൽ വെച്ച് റോമൻ രൂപതയുടെ അജപാലന വർഷം ലിയോ 14-ാമൻ പാപ്പ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള സന്ദേശം ആരംഭിച്ചത്. റോമൻ രൂപതയുടെ വരാനിരിക്കുന്ന അജപാലന യാത്രയിൽ ഈ 2 ചോദ്യങ്ങൾ പ്രചോദനാത്മകമാണെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്ന പ്രത്യാശയ്ക്കു വേണ്ടിയുള്ള അന്വേഷണം ഇടവകകളിലും യോഗങ്ങളിലും ജീവിത പരിതസ്ഥിതികളിലും പരസ്പരമുള്ള ശ്രദ്ധയിൽ കണ്ടെത്താനാവുമെന്നും പാപ്പ അടിവരയിട്ടു. പ്രത്യാശയോടുകൂടി കല്ലറയിലേക്ക് ഓടുന്ന മഗ്ദലന മറിയത്തെപ്പോലെ സുവിശേഷം അറിയിക്കുന്നതിനും കാരുണ്യപ്രവർത്തികൾക്കും ആരാധനക്രമ ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇടവക സമൂഹങ്ങൾ, അസോസിയേഷനുകൾ, പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകൾ എന്നിവ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞ പാപ്പ അവിടെ സന്തോഷങ്ങൾക്കൊപ്പം ബുദ്ധിമുട്ടുകളും ഒരു യാഥാർത്ഥ്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഹോങ്കോങ് രൂപതയിൽ സിനഡാലിറ്റി സമ്മേളനത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമായി. 2027 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന രൂപത സിനഡാലിറ്റി സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി ഹോങ്കോങ് രൂപതയുടെ നേതൃത്വത്തിലുള്ള സിനഡൽ പ്രയാണം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രത്യേക ആത്മീയ സമ്മേളനങ്ങൾക്കും കൂട്ടായ്മകൾക്കും രൂപത തുടക്കം കുറിച്ചു. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി രൂപത സിനഡൽ സംഘം ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ മെത്രാൻ സമിതി ഫെഡറേഷൻ യോഗത്തിലും പങ്കെടുത്തു. ഹൈറ്റിയിൽ കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ ദുരിതത്തിൽ. ആഭ്യന്തര സംഘർഷങ്ങളും അക്രമങ്ങളും രൂക്ഷമായ ഹൈറ്റിയിൽ 250,000-ത്തിലധികം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുവാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. 2026 ജൂൺ മുതൽ 2027 മെയ് വരെയുള്ള കാലയളവിൽ 6 മുതൽ 59 മാസം വരെ പ്രായമുള്ള 253,725 കുട്ടികളെ പോഷകാഹാരക്കുറവ് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 94,000 കുട്ടികളുടെ അവസ്ഥ അതിഗുരുതരമാണെന്നും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശ കാലം 4 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:34-42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അവസാന ഭാഗത്ത് തന്റെ വരവിന്റെ ഉദ്ദേശവും പ്രത്യേകതകളും തന്നോട് ചേർന്നു നിൽക്കുന്നവർക്കു ലഭിക്കുന്ന പ്രതിഫലവും സംബന്ധിച്ച് യേശു പറയുന്ന തിരുവചനങ്ങളാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ സുവിശേഷ ഭാഗത്ത് യേശു പറയുന്ന ചില വാക്കുകൾ നമ്മെ അമ്പരപ്പിക്കുന്നവയാണ്. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സ്നേഹവും ഐക്യവും പ്രസംഗിച്ച കർത്താവ് എന്തുകൊണ്ടാണ് വാളെന്ന ശക്തമായ പ്രതീകം ഉപയോഗിക്കുന്നത്? ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 12 ശിഷ്യരെ, അപ്പസ്തോലന്മാരെ അയക്കുന്ന യേശുവിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. അവരെ കാത്തിരിക്കുന്നത് ഏറെ എളുപ്പമുള്ള ഒരു നിയോഗമല്ലെന്ന് വ്യക്തമാക്കുന്ന യേശു പ്രത്യേകമായ പരിഗണനകളോ താൽപ്പര്യങ്ങളോ അവരുടെ യാത്രയിൽ വിശ്വാസ സാക്ഷ്യത്തിൽ ഉണ്ടാകരുതെന്നും പീഡനങ്ങളുടെ കാലമാണ് അവർക്ക് മുന്നിലുള്ളതെന്നും അതുകൊണ്ടുതന്നെ വിവേകപൂർവം എന്നാൽ നിർഭയം സാക്ഷ്യം നൽകണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന ഇടത്ത് ഇന്ന് നമുക്കു മുന്നിലുള്ള സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. അസമാധാനത്തിന്റെയും ഭിന്നതയുടെയും സ്വഭാവമുള്ള വരും നാളുകളെക്കുറിച്ചുള്ള വചനഭാഗത്ത് യേശു ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിലോ രാജ്യങ്ങൾക്കിടയിലോ ഉണ്ടാകാവുന്ന അക്രമങ്ങളോ യുദ്ധങ്ങളോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ വ്യത്യസ്ത മനോഭാവമുള്ള ആളുകൾക്കിടയിലുണ്ടാകാവുന്ന വിഭജനത്തെയും ക്രിസ്തുശിഷ്യർ വിശ്വാസത്തിന്റെ പേരിലെടുക്കുന്ന തീരുമാനത്തിന്റെ വിലയെയും കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്. സത്യത്തിനും സുവിശേഷത്തിനും വേണ്ടി നാം ഉറച്ചുനിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഭിന്നതയുടെ വാളുകൾ കടന്നുവരാം. ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക എന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്കു യോഗ്യനല്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മാതാപിതാക്കളെയും കുടുംബത്തെയും സ്നേഹിക്കരുത് എന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും ഉപരിയായി ദൈവവിശ്വാസത്തിന് പ്രാധാന്യം നൽകണമെന്ന, എല്ലാ ബന്ധങ്ങളുടെയും കേന്ദ്രമായി ദൈവമുണ്ടാകണമെന്ന, ഒന്നാം സ്ഥാനം അവന്റേതാകണമെന്ന ഒരു ഉദ്ബോധനമാണ് യേശു നടത്തുന്നത്. നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ കേന്ദ്രം ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇന്ന് തിരുവചനം നമ്മുടെ മുന്നിലുയർത്തുന്നത്. സമ്പത്ത്, ജോലി, കുടുംബം, പ്രശസ്തി, അധികാരം, സൗകര്യം തുടങ്ങി ലൗകികമായ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവയായി മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വചനം നമുക്കു നൽകുന്നത്. ക്രൈസ്തവ വിശ്വാസവും ജീവിതവും ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിലേക്കോ ഭവനങ്ങളിലെ സായാഹ്ന പ്രാർത്ഥനയിലേക്കോ മാത്രമായി ഒതുക്കേണ്ട ഒന്നല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹിക ജീവിതത്തിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും മുൻഗണന നൽകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാം. ക്രിസ്തു കൊണ്ടുവരുന്ന രക്ഷാകര സംഭവത്തിലെന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമായി കുരിശുകളെ, സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. എന്നാൽ നാം പലപ്പോഴും കുരിശില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, ബുദ്ധിമുട്ടുകളില്ലാത്ത കുടുംബം, പരാജയങ്ങളില്ലാത്ത ജോലി, രോഗമില്ലാത്ത ശരീരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറുണ്ട്. യേശു നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് കുരിശില്ലാത്ത ജീവിതമല്ല, കുരിശുവഹിക്കുമ്പോൾ നമ്മോടൊപ്പം നടക്കുന്ന അവന്റെ സാന്നിധ്യമാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കാനുള്ള അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സാഹോദര്യം ജീവിക്കാൻ വിശ്വാസം നമ്മെ ക്ഷണിക്കുന്നുണ്ടെന്ന്, മറ്റുള്ളവർക്ക് സ്വീകാര്യത നൽകുന്നത് നമ്മുടെ കടമയാണെന്ന ഒരു ചിന്ത കൂടി ഇന്നത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിലുള്ള നമ്മുടെ ചെറിയ സ്നേഹപ്രവർത്തനങ്ങൾക്ക് പോലും ദൈവത്തിന്റെ മുൻപിൽ വലിയ മൂല്യമുണ്ടെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ഈ ചെറിയ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, മറ്റുള്ളവരോട് ഒരു നല്ല വാക്കു പറയുന്നത്, ഒറ്റയ്ക്കായി പോയ രോഗിയായ ഒരാളെ സന്ദർശിക്കുന്നത്, വിഷമിക്കുന്ന ഒരാളെ കേൾക്കുന്നത്, ക്ഷമിക്കാൻ ഒരുപടി മുന്നോട്ടു വരുന്നത്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്, നിരാശനായ ഒരാൾക്ക് പ്രത്യാശ പകരുന്നത്, അങ്ങനെ ചെറുതെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന വലിയ കാര്യങ്ങളിലൂടെ വിശ്വാസസാക്ഷ്യം ജീവിക്കാനും പകരാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്ന്, അവനെയാണ് നാം പ്രഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാം. ഇന്ന് ക്രിസ്തു നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്ന വിശ്വാസ വചന ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി ക്രൈസ്തവ ജീവിതശൈലി സ്വന്തമാക്കി ജീവിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ കുരിശിനെപ്രതി അഭിമാനിക്കുന്ന, അവനെപ്രതി ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്ന, യേശുവിനുവേണ്ടി സഹിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിശുദ്ധ പൗലോസിനെ നാം കാണുന്നുണ്ട്. ലോകത്തിന്റെ യുക്തിക്ക് വിരുദ്ധമായി തങ്ങളെത്തന്നെ പൂർണമായും വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെയും യൗസേപിതാവിന്റെയും ക്രിസ്തുശിഷ്യരുടെയും അനേകം വിശുദ്ധരുടെയുമൊക്കെ മാതൃകയും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രൈസ്തവമാക്കാൻ സഹായിക്കട്ടെ. എന്നും എല്ലായിടങ്ങളിലും ക്രിസ്തുവിന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ചെറിയവരിലും ദുർബലരിലും ദരിദ്രരിലും ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസജീവിതത്തിന്റെ പാതയിലെ ഏകാന്തതയെ ഭയപ്പെടാതിരിക്കാം. വിശ്വാസം ജീവിക്കുന്നതിന്റെ പേരിൽ ഉയരുന്ന കുരിശുകളുടെയും ഭിന്നതയുടെ വാളുകളുടെയും മുന്നിലും സധൈര്യം സത്യവിശ്വാസത്തിനു സാക്ഷ്യമേകി ജീവിക്കാം. നാം ഒറ്റയ്ക്കല്ലെന്ന്, ക്രൂശിതനും എന്നാൽ ഉദ്ധിതനുമായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ടെന്ന വിശ്വാസത്താൽ നയിക്കപ്പെട്ട് മുന്നോട്ടു പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയാസ് ലീവാമൂശാക്കാലം നാലാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് രചിച്ച്, ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.